ലതാ മങ്കേഷ്കർ ഹാഡിരുവ സത്യം ശിവം സുന്ദരം ഗീതെ. നരേന്ദ്ര ശർമ്മ അവര സാഹിത്യ, ലക്ഷ്മികാന്ത് പാരലാൽ അവരിന്ദ സ്വരകൽപ്പനെ.